0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാന മാലികയും കേൾക്കാം. വാർത്തകൾ. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസം വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാകരുതെന്നും വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും സേവനമായി മാറണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ. ഈ യൂണിവേഴ്സിറ്റികളിലെ 2026-27 അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ 5000 വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ അർപ്പിച്ച വിശുദ്ധബലിമധ്യേ നടത്തിയ പ്രഭാഷണത്തിലാണ് സഭാത്മകമായ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ദൈവത്തോടും സഹമനുഷ്യരോടുമുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടതിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ അറിവും വിദ്യാഭ്യാസവും നേടുന്നതുവഴി സമൂഹത്തിൽ സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വിശ്വാസ ജീവിതയാത്രയിൽ ബുദ്ധിക്കും യുക്തിചിന്തയ്ക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള മനോഭാവത്തിനും നിർണായക സ്ഥാനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ മതവികാരങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യാജ ഗുരുക്കന്മാരെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ സിറാലിയോൺ പ്രസിഡന്റ് ജൂലിയാസ് മാഡാബിയോയ്ക്ക് കൂടിക്കാഴ്ച അനുവദിച്ചതായും യുവജനക്ഷേമം, കുടിയേറ്റം, പരിസ്ഥിതി, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ വത്തിക്കാനിൽ ഇരുരാഷ്ട്ര നേതൃത്വങ്ങളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചാവിഷയമായതായും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 8 വ്യാഴാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ബിയോ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇതേ ദിവസം പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയത്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധവും സിറാലിയോണിലെ പൊതുസമൂഹത്തിന് പ്രാദേശിക സഭ നൽകുന്ന വിവിധ സംഭാവനകളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രതിസന്ധികളും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് വെല്ലുവിളികളും യുവജനങ്ങളുൾപ്പെടെയുള്ള ജനവിഭാഗം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും വിദ്യാഭ്യാസ വികസന മേഖലകളിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. യുദ്ധത്തിന്റെയും അധികാരത്തിന്റെയും ചിന്താഗതിയിൽ നിന്നകന്ന് സാഹോദര്യത്തിന്റെ മനോഭാവത്തിലേക്ക് കടന്നുവരുമ്പോഴേ മാനവികതയുടെ സുസ്ഥിരഭാവി ഉറപ്പാക്കാനാകൂ എന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്. 40 വർഷങ്ങൾക്ക് മുൻപ് 1986 ഒക്ടോബർ 27 ഇറ്റലിയിലെ അസീസിയിൽ ജോൺ പോൾ 2 പാപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ലോകസമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമായുള്ള ലോക മതസമ്മേളനം മുതൽ ലിയോ 14 പാപ്പ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രിക ലേഖനം വരെയുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാഹോദര്യ സഹകരണ ചിന്തകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുവേണ്ടി ഒക്ടോബർ 7 ബുധനാഴ്ച റോമിലുള്ള അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പരിശുദ്ധ പിതാവിന്റെ ചാക്രിക ലേഖനത്തെ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നെന്നതിനേക്കാൾ മനുഷ്യരുടെ അന്തസ്സിനെയും ആർക്കും നിഷേധിക്കാനാകാത്ത മൂല്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദ്ബോധനമെന്ന രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടതെന്ന് കർദിനാൾ അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിലുള്ള സമാധാനപൂർണമായ സഹകരണത്തിന്റെ ആവശ്യത്തെയും ദൈവനാമത്തിൽ അക്രമത്തെയും തീവ്രവാദത്തെയും ന്യായീകരിക്കുന്നതിലെ തിന്മയെയും കുറിച്ച് വിവിധ അവസരങ്ങളിൽ ലിയോ 14 പാപ്പ ഉദ്ബോധിപ്പിച്ചത് കർദിനാൾ കൂവക്കാട് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വംശീയ വർഗ വിവേചനങ്ങൾക്കും വിദേശികളോടുള്ള വിദ്വേഷം, മതപരമായ അസഹിഷ്ണുത തുടങ്ങിയ തിന്മകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകാസിസ്. ഇത്തരം വിദ്വേഷവും വിവേചനങ്ങളും മനുഷ്യരുടെ അന്തസ്സിനു നേരെയുള്ള ആക്രമണമാണെന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച യു എന്നിലെ പൊതുസമ്മേളനത്തിന്റെ 81 സെഷനിലെ 3 കമ്മിറ്റിയിൽ സംസാരിക്കവെ വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം പ്രസ്താവിച്ചു. വംശീയത പോലെയുള്ള തിന്മകൾ വിവിധ രൂപങ്ങളിലും തലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് കാസിസ് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാനമാലിക കേൾക്കാം. കരുണയർഹിക്കാത്ത പാപികളായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹത്താൽ കുരിശിൽ യാഗബലിയായി സ്വജീവൻ നൽകി ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിന്റെ സ്വന്തമാക്കി. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനും വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിന് സ്തുതിയുടെ ഗീതം ആലപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ജോസ് തോപ്പിൽ പുള്ളിക്കാനം എഴുതി, ഫാദർ തോമസ് തോപ്പിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ആദ്യം. മരിയ മാത്യു കോലാടിയും മോസസ് ടൈറ്റസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ദൈവമാതാവായ പരിശുദ്ധാമ്മയുടെ സ്നേഹം ഓരോ ക്രൈസ്തവനെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തുന്നുണ്ട്. നിരാശയുടെ ഊഷരഭൂമിയായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ നിറവിനാൽ നമ്മുടെ ജീവിതങ്ങളെ അവൾ മാധുര്യം നിറഞ്ഞതാക്കുന്നുണ്ട്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലൻ എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. പൊന്തിഫിക്കൽ യൂണിവേഴ്സിറ്റികളിലെ വിദ്യാഭ്യാസം വ്യക്തിപരമായ നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമാകരുതെന്നും വിശ്വാസത്തിന്റെയും സത്യത്തിന്റെയും സേവനമായി മാറണമെന്നും ലിയോ 14-ാമൻ പാപ്പ. ഈ യൂണിവേഴ്സിറ്റികളിലെ 2026-27 അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 8 വ്യാഴാഴ്ച വൈകുന്നേരം വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ 5000-ത്തോളം വരുന്ന ആളുകളുടെ സാന്നിധ്യത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രഭാഷണത്തിലാണ് സഭാത്മകമായ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകതകളിലേക്ക് പാപ്പ വിരൽ ചൂണ്ടിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ദൈവത്തോടും സഹമനുഷ്യരോടുമുള്ള ഉത്തരവാദിത്വം തിരിച്ചറിയേണ്ടതിന്റെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ അറിവും വിദ്യാഭ്യാസവും നേടുന്നതുവഴി സമൂഹത്തിൽ സമാധാനവും ഐക്യവും ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വിശ്വാസ ജീവിതയാത്രയിൽ ബുദ്ധിക്കും യുക്തിചിന്തയ്ക്കും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള മനോഭാവത്തിനും നിർണായക സ്ഥാനമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ മതവികാരങ്ങളെ സ്വന്തം താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വ്യാജ ഗുരുക്കന്മാരെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സിറാലിയോൺ പ്രസിഡന്റ് ജൂലിയാസ് മാഡാബിയോയ്ക്ക് കൂടിക്കാഴ്ച അനുവദിച്ചതായും യുവജനക്ഷേമം, കുടിയേറ്റം, പരിസ്ഥിതി, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ വത്തിക്കാനിൽ ഇരു രാഷ്ട്ര നേതൃത്വങ്ങളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ ചർച്ചാവിഷയമായതായും വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഒക്ടോബർ 8 വ്യാഴാഴ്ച അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് ബിയോ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഇതേ ദിവസം പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ സിംഹാസനം വ്യക്തമാക്കിയത്. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ഉഭയകക്ഷി ബന്ധവും സിറാലിയോണിലെ പൊതുസമൂഹത്തിന് പ്രാദേശിക സഭ നൽകുന്ന വിവിധ സംഭാവനകളും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രതിസന്ധികളും ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് വെല്ലുവിളികളും യുവജനങ്ങളുൾപ്പെടെയുള്ള ജനവിഭാഗം നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും വിദ്യാഭ്യാസ വികസന മേഖലകളിൽ പദ്ധതികൾ നടപ്പാക്കുന്നതിനും കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് ഇരുപക്ഷവും ഊന്നിപ്പറഞ്ഞു. യുദ്ധത്തിന്റെയും അധികാരത്തിന്റെയും ചിന്താഗതിയിൽ നിന്നകന്ന് സാഹോദര്യത്തിന്റെ മനോഭാവത്തിലേക്ക് കടന്നുവരുമ്പോഴേ മാനവികതയുടെ സുസ്ഥിരഭാവി ഉറപ്പാക്കാനാകൂ എന്ന് കർദിനാൾ ജോർജ് കൂവക്കാട്. 40 വർഷങ്ങൾക്ക് മുൻപ് 1986 ഒക്ടോബർ 27 ഇറ്റലിയിലെ അസീസിയിൽ ജോൺപോൾ 2-ാമൻ പാപ്പായുടെ നേതൃത്വത്തിൽ നടന്ന ലോകസമാധാനത്തിനും പ്രാർത്ഥനയ്ക്കുമായുള്ള ലോക മതസമ്മേളനം മുതൽ ലിയോ 14-ാമൻ പാപ്പ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിത്താസ് എന്ന ചാക്രികലേഖനം വരെയുള്ള കാലഘട്ടവുമായി ബന്ധപ്പെട്ട് സാഹോദര്യ സഹകരണ ചിന്തകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനുവേണ്ടി ഒക്ടോബർ 7 ബുധനാഴ്ച റോമിലുള്ള അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. പരിശുദ്ധ പിതാവിന്റെ ചാക്രികലേഖനത്തെ നിർമ്മിതബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നെന്നതിനേക്കാൾ മനുഷ്യരുടെ അന്തസ്സിനെയും ആർക്കും നിഷേധിക്കാനാകാത്ത മൂല്യത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഉദ്ബോധനമെന്ന രീതിയിൽ വേണം മനസ്സിലാക്കേണ്ടതെന്ന് കർദിനാൾ അഭിപ്രായപ്പെട്ടു. മതങ്ങൾ തമ്മിലുള്ള സമാധാനപൂർണമായ സഹകരണത്തിന്റെ ആവശ്യത്തെയും ദൈവനാമത്തിൽ അക്രമത്തെയും തീവ്രവാദത്തെയും ന്യായീകരിക്കുന്നതിലെ തിന്മയെയും കുറിച്ച് വിവിധ അവസരങ്ങളിൽ ലിയോ 14-ാമൻ പാപ്പ ഉദ്ബോധിപ്പിച്ചത് കർദിനാൾ കൂവക്കാട് തന്റെ പ്രഭാഷണത്തിൽ പരാമർശിച്ചു. വംശീയ വർഗ വിവേചനങ്ങൾക്കും വിദേശികളോടുള്ള വിദ്വേഷം, മതപരമായ അസഹിഷ്ണുത തുടങ്ങിയ തിന്മകൾക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകാസീസ്. ഇത്തരം വിദ്വേഷവും വിവേചനങ്ങളും മനുഷ്യരുടെ അന്തസ്സിനു നേരെയുള്ള ആക്രമണമാണെന്ന് ഒക്ടോബർ 8 വ്യാഴാഴ്ച യു എന്നിലെ പൊതുസമ്മേളനത്തിന്റെ 81 സെഷനിലെ 3 കമ്മിറ്റിയിൽ സംസാരിക്കവേ വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹം പ്രസ്താവിച്ചു. വംശീയത പോലെയുള്ള തിന്മകൾ വിവിധ രൂപങ്ങളിലും തലങ്ങളിലും ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് കാസിസ് അഭിപ്രായപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഭക്തിഗാന മാലിക കേൾക്കാം. കരുണയർഹിക്കാത്ത പാപികളായിരുന്നിട്ടും നമ്മോടുള്ള സ്നേഹത്താൽ കുരിശിൽ യാഗബലിയായി സ്വജീവൻ നൽകി ക്രിസ്തു നമ്മെ പിതാവായ ദൈവത്തിന്റെ സ്വന്തമാക്കി. ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കാനും വിശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തിന് സ്തുതിയുടെ ഗീതം ആലപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ജോസ് തോപ്പിൽ പുള്ളിക്കാനം എഴുതി, ഫാദർ തോമസ് തോപ്പിൽ സംഗീതം പകർന്ന ഒരു ഗാനമാണ് ആദ്യം. മരിയ മാത്യു കോലാടിയും മോസസ് ടൈറ്റസും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ദൈവമാതാവായ പരിശുദ്ധാമ്മയുടെ സ്നേഹം ഓരോ ക്രൈസ്തവനെയും ക്രിസ്തുവിലേക്ക് കൂടുതൽ ചേർത്തു നിർത്തുന്നുണ്ട്. നിരാശയുടെ ഊഷരഭൂമിയായി നമ്മുടെ ഹൃദയം മാറുമ്പോൾ മാതൃസ്നേഹത്തിൻ്റെ നിറവിനാൽ നമ്മുടെ ജീവിതങ്ങളെ അവൾ മാധുര്യം നിറഞ്ഞതാക്കുന്നുണ്ട്. മക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധാമ്മയോട് ചേർന്ന് ദൈവരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുകൾ വയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലൻ എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ മെത്രാന്മാരുടെ സിനഡ് എന്നത് ഭരണപരമായ ഒരു പ്രവർത്തനം മാത്രമല്ലെന്നും അത് കൂട്ടായ്മയുടെയും സേവനത്തിന്റെയും സമയം കൂടിയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഒക്ടോബർ 10 അന്ത്യോക്കയിൽ നിന്നുള്ള ഗ്രീക്ക് മെൽക്കൈറ്റ് മെത്രാൻ സിനഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അന്ത്യോക്കയിലാണ് ക്രിസ്തുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്ന ചരിത്രപരമായ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. അപരനോടുള്ള കാരുണ്യപ്രവൃത്തികളിലാണ് ദൈവവിശ്വാസം വെളിപ്പെടേണ്ടതെന്നും വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കിടുവാനും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുവാനും കഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കുവാനും പ്രത്യേകിച്ച് ഈ പ്രക്ഷുബ്ധമായ സമയത്ത് ആത്മാവിനാൽ പ്രേരിതരായി സഭ ഒരു ദീപസ്തംഭമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇവയ്ക്കെല്ലാം മാതൃകയാണ് അന്ത്യോക്കയിലെ സഭയെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. മ്യൂസിയങ്ങൾ സ്മരണയുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഇടമാണ് പാപ്പ. ഒക്ടോബർ 10 ലോകമെമ്പാടുമുള്ള വിവിധ മ്യൂസിയങ്ങളുടെ ഡയറക്ടർമാരുടെ സംഘത്തെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഓരോ മ്യൂസിയവും സ്മരണകളുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സ്ഥലമാണെന്നും അത് തലമുറകൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കാരത്തെയും മനുഷ്യ സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി സഭയും കലാപരമായ മാനവുമായി ഒരു പ്രത്യേക ബന്ധം വളർത്തിയെടുക്കുകയും അതിനെ അധികമായി വിലമതിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കലയെന്നത് മനുഷ്യൻ സ്വന്തം ചാതുര്യം ഉപയോഗിച്ച് ദ്രവ്യത്തെ, അതായത് ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും വസിക്കുന്ന സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്തായ ഒന്നാണെന്ന് പാപ്പ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പ്രമേയമായ ഭൗതികത്വം എന്നത് കലാസൃഷ്ടികളുടെ വസ്തുവും വ്യാഖ്യാനവും തമ്മിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്നതിന് മാത്രമല്ല പദാർത്ഥത്തിന്റെ പ്രത്യേക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഏവർക്കും പ്രചോദനം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. വധശിക്ഷ തത്സമയ പ്രദർശനം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല കർദിനാൾ പിയത്രോ പരോളിൻ. 2009 ഫോർട്ട്ഹുഡ് വെടിവയ്പ്പിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ആർമി മേജർ നിദാൽ ഹസന്റെ വെടിയുതിർത്തുള്ള വധശിക്ഷ തത്സമയം പ്രദർശനം ചെയ്യുവാനുള്ള തീരുമാനത്തെക്കുറിച്ച് പരാമർശിക്കവേ മരണത്തെ ഇത്തരം രീതികളിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനുമായി ബന്ധപ്പെട്ട് റോമിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തി കുറ്റവാളിയാണെങ്കിൽ പോലും ശിക്ഷിക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വധശിക്ഷയോട് കത്തോലിക്ക സഭ പൂർണ്ണമായും എതിർത്തു നിൽക്കുന്നുവെന്നും അത് മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും യുഎൻ മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ നവനേതം നവിപിള്ളയെ കർദിനാൾ അഭിനന്ദിച്ചു. സൗഹാർദ്ദത്തിലും പൊതുനന്മയിലും അധിഷ്ഠിതമാണ് വത്തിക്കാന്റെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. ഒക്ടോബർ 9 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷികത്തോട് അനുബന്ധിച്ചു നടത്തിയ സമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ പ്രഭാഷണം നടത്തി. നാളിതുവരെ പാകിസ്ഥാൻ രാഷ്ട്രവുമായി വത്തിക്കാൻ പാലിച്ചുപോന്ന ബന്ധങ്ങളെയും പിന്തുണയെയും ആർച്ച് ബിഷപ്പ് സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ദാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ചെറുക്കപ്പെടണം യുനിസെഫ് സംഘടന. ഒക്ടോബർ 11 ആചരിക്കുന്ന അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനത്തിന് മുന്നോടിയായി പെൺകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളിൽ 5-ൽ 1 18 വയസ്സ് തികയുന്നതിന് മുൻപ് ബാലവിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് യുനിസെഫ് വ്യക്തമാക്കി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ സ്കൂളുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ബോധവൽക്കരണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചിന്ത.

സീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയാസ് ലീവ മൂശക്കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഏലിയാസ് ലിവമൂശക്കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുരിശിന്റെ വിജയവും കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനവും പ്രത്യേകമായി വിശ്വാസ ജീവിതത്തിൽ ധ്യാനവിഷയമാക്കുന്ന കാലഘട്ടമാണിത്. മിശിഹായുടെ രണ്ടാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റിനെ ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭ വിശ്വസിച്ചു പോന്നു. ഈ ലോകത്തിന്റെ ക്ഷണികതയെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ത്യവിധിക്കായി നമ്മെ ഒരുക്കുവാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. ദൈവവചനത്തിന്റെ അഗാധമായ സത്യങ്ങളിലേക്ക് നമ്മെ സഭാമാതാവ് ഇന്നത്തെ ദിനത്തിൽ ക്ഷണിക്കുന്നു. ഇന്നത്തെ വിശുദ്ധഗ്രന്ഥ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന്റെ അസീമമായ മഹത്വത്തെക്കുറിച്ചും അവിടുത്തെ നീതിയുടെ ദിനത്തെക്കുറിച്ചും ആ ദിനത്തെ നേരിടുവാൻ നാം നടത്തേണ്ട ആത്മീയ ഒരുക്കങ്ങളെക്കുറിച്ചുമാണ്. ദൈവത്തിന്റെ ഭയജനകമായ സാന്നിധ്യവും അന്ത്യവിധിയും ഒരു വശത്തു നിൽക്കുമ്പോൾ മറുവശത്ത് അവിടുത്തെ അതിരറ്റ സ്നേഹവും കരുണയും നമ്മെ ദൈവരാജ്യത്തിന്റെ നിത്യപ്രകാശത്തിലേക്ക് ആർദ്രമായി ക്ഷണിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ സീനായി മലയിൽ ദൈവം തന്റെ പ്രമാണം നൽകിയിട്ട് ജനത്തോട് പ്രഘോഷിക്കുവാൻ സമയം ജനം ഭയന്നുവിറയ്ക്കുന്ന കാഴ്ച നാം വായിക്കുന്നു. ഇടിമുഴക്കവും മിന്നലും കൊമ്പുവിളിയും പുകയുന്ന മലയും കണ്ട് ജനം ദൂരെ മാറി നിന്നു വിറച്ചു. ദൈവത്തിന്റെ പരിപൂർണ വിശുദ്ധിയും അവിടുത്തെ മഹത്വവും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്ക് മുൻപിൽ വലിയൊരു ഭയമുണർത്തുന്ന ഒന്നാണെന്നത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് മോശ ജനത്തോട് പറഞ്ഞത് അവരെ ധൈര്യപ്പെടുത്തുന്നു. ദൈവഭയം എന്നാൽ നമ്മെ തളർത്തുന്ന ഭീതിയല്ല, മറിച്ച് അത് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുവാനും ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുമുള്ള വഴിദീപമാണ് എന്നത് മോശയുടെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. യൂദയായിലെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ജോയൽ പ്രവാചകൻ വഴി ദൈവം തരുന്ന സന്ദേശം. കർത്താവിന്റെ ദിനം വരുന്നു, അത് അടുത്തുവന്നിരിക്കുന്നു. അത് ഇരുളും അന്ധകാരവും നിറഞ്ഞ ദിനമാണ്. മേഘാവൃതവും മങ്ങിയതുമായ പ്രഭാതം പോലെ അത് പരക്കുന്നു. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത വലിയൊരു സൈന്യത്തെപ്പോലെ ദൈവത്തിന്റെ വിധിദിനം കടന്നുവരുന്നു. ഈ പ്രവാചകവാക്യങ്ങൾ നമ്മെ ഭയത്തിലും അങ്കലാപ്പിലുമാഴ്ത്തുവാനല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൗകിക സുഖലോലുപതയിൽ നിന്നും ആത്മീയ ഉറക്കത്തിൽ നിന്നും നമ്മെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ദിനം വിചാരണയുടെ ദിനമാണെങ്കിലും അനുതാപമുള്ള ഹൃദയങ്ങൾക്ക് അത് രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ദിനമായി മാറുന്നുവെന്ന് രണ്ടാം വായന നമുക്ക് പറഞ്ഞുതരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ അന്ത്യവിധിയുടെ മനോഹരവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ചിത്രം നമുക്ക് മുൻപിൽ വ്യക്തമായി തുറന്നുതരുന്നു. മനുഷ്യപുത്രൻ തന്റെ സർവമഹത്വത്തോടും കൂടെ വന്ന് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എല്ലാ ജനതകളും അവിടുത്തെ മുൻപിൽ ഒരുമിച്ചു കൂട്ടപ്പെടും. ഒരു നല്ല ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നതുപോലെ അവിടുന്ന് മനുഷ്യരെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമായി തരംതിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, വിധി നിശ്ചയിക്കപ്പെടുന്നത് നാം പ്രഘോഷിച്ച സിദ്ധാന്തങ്ങളുടെയോ അറിവിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നാം അനുദിന ജീവിതത്തിൽ പ്രകടമാക്കിയ എളിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അന്ത്യവിധിയുടെ മാനദണ്ഡം വളരെ ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമാണ്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ദാഹിച്ചു, കുടിക്കാൻ തന്നു. അന്യനായിരുന്നു, എന്നെ വീട്ടിൽ സ്വീകരിച്ചു. നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, എന്റെ അടുക്കൽ വന്നു. അന്ത്യവിധിയുടെ നാളിൽ രാജാവ് അരുളിച്ചെയ്യുന്ന ഈ വാക്കുകൾ അവിടുത്തെ ദാസന്മാരെ ആശ്ചര്യപ്പെടുത്തും. എന്നാൽ എളിയവരിൽ എളിയവനായ ഒരു സഹോദരന് നാം ചെയ്തുകൊടുത്ത സഹായമെല്ലാം ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തുകൊടുത്തത്. നമ്മുടെ നിത്യരക്ഷയും വിധിദിനത്തിലെ വിധിയും നാം മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന ദൈവീക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന വിധിദിനത്തെ എങ്ങനെയാണ് നാം പ്രത്യാശയോടെയും ധൈര്യത്തോടെയും നേരിടേണ്ടത്? ഹെബ്രായർക്കെഴുതിയ ലേഖനം ഇതിന് മനോഹരവും വ്യക്തവുമായ ഉത്തരം നൽകുന്നു. ഈശോ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവിടുത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കുവാൻ നമുക്ക് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയോടെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ നമുക്ക് ദൈവത്തോടും അവിടുത്തെ അൾത്താരയോടും അടുക്കാം. ഭയമല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയുമാണ് അന്ത്യദിനത്തെ നേരിടുവാൻ നമ്മെ ഒരുക്കേണ്ടത്.
കർത്താവിന്റെ ദിനം അടുത്തുവരുന്നതനുസരിച്ച് നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തനിച്ചല്ല ഈ ആത്മീയ യാത്ര നടത്തുന്നത്. സഭയെന്ന വിശുദ്ധ കൂട്ടായ്മയിൽ നാം അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികളിലും വളരുവാൻ പരസ്പരം പ്രചോദനമാകണം. പരസ്പരം കുറ്റപ്പെടുത്തുവാനോ കുറവുകൾ കണ്ട് വിധിക്കുവാനോ അല്ല, മറിച്ച് ക്രിസ്തുവിന്റെ അഗാധമായ സ്നേഹത്തിൽ ഒന്നുചേർന്ന് ദൈവരാജ്യത്തിനായി ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാ കൂട്ടായ്മകളിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നത് ഉപേക്ഷിക്കാതെ ദിനം പ്രതി അന്യോന്യം സാന്ത്വനമേകുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് പരസ്പരം താങ്ങി നിർത്തുന്ന ഒരുക്കം ആവശ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളുമായുള്ള ബന്ധവും വേർപെടുത്താനാവാത്ത വിധം കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കുരിശിൽ നാം കണ്ടെത്തുന്ന സത്യവും. നാം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങളോടുള്ള കാരുണ്യത്തിലൂടെയും സഹനത്തിലൂടെയും തെളിയിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സഭാ കൂട്ടായ്മകളിലും കുടുംബങ്ങളിലും നാം പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ച് പ്രത്യാശയോടെ വർത്തിച്ചും അന്ത്യദിനത്തിനായി കൂട്ടായ്മയിൽ ഒരുങ്ങേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് ഈ പരസ്പര ആത്മീയ ഒരുക്കത്തിന്റെ ഏറ്റവും വറ്റാത്ത ഉറവ. അൾത്താരയ്ക്ക് ചുറ്റും നാം ദിവ്യബലിയിൽ ഒന്നിക്കുമ്പോൾ ക്രിസ്തു തന്റെ തിരുശരീരവും തിരുരക്തവും നൽകി നമ്മെ മുഴുവൻ അവിടുത്തെ ഏക ശരീരമാക്കി മാറ്റുന്നു. ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടുവേണം നാം ഈ ലോകത്തിലെ ക്ലേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. വിധിദിനത്തിൽ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തിനു മുൻപിൽ നാം ഒറ്റയ്ക്കായ വ്യക്തികളായല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്താൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഒരു ദൈവജനമായിട്ടാണ് വിശ്വസ്തയോടെ നിലനിൽക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ നാം പരിശീലിക്കണം. തെരുവിൽ കാണുന്ന പാവപ്പെട്ടവരോടും അനാഥരോടും വീട്ടിലും ജോലിസ്ഥലത്തും നമ്മെ സങ്കടപ്പെടുത്തുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യുന്നവരോടും ദൈവീക കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാപ്പും ചെറിയ സഹായങ്ങളും പ്രോത്സാഹന വാക്കുകളുമാണ് കർത്താവിന്റെ ദിനത്തിൽ നമുക്ക് നിത്യജീവന്റെ വാതിൽ തുറന്നു തരുന്ന നിക്ഷേപങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാതെ കാരുണ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നാം പരിശ്രമിക്കണം. കർത്താവിന്റെ വിധിദിനം പെട്ടെന്ന് കടന്നുവരുമ്പോൾ കൈകളിൽ ശൂന്യതയോടെയല്ല, മറിച്ച് സ്നേഹത്തിന്റെ അനവധി നല്ല ഫലങ്ങളോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിലെ ഓരോ അംഗവും മറ്റൊരാളെ ദൈവരാജ്യത്തിലേക്ക് കൂടെ കൂട്ടുവാനുള്ള ആത്മീയ പങ്കാളിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവരാജ്യത്തിന്റെ പ്രതിഫലനങ്ങളായി മാറും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ ദിനം വരുന്നത് നമ്മെ ശിക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് അവിടുത്തെ മക്കളായി നമ്മെ നിത്യമഹത്വത്തിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ പാപത്തിന്റെയും ലോകത്തിന്റെയും ഇരുളിൽ നിന്നുമകന്ന് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ പ്രത്യാശയോടെ നടക്കുവാൻ നമുക്കിന്ന് പ്രതിജ്ഞയെടുക്കാം. അനാഥരുടെയും ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും മുഖങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ ദർശിക്കുവാനും പരസ്പരം സ്നേഹത്തിൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഏവരും യോഗ്യരാകുവാനും കർത്താവ് നമ്മെ അവിടുത്തെ കൃപയാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. ക്രിസ്ത്യാനികൾ ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. പാപ്പ മെത്രാന്മാരുടെ സിനഡ് എന്നത് ഭരണപരമായ ഒരു പ്രവർത്തനം മാത്രമല്ലെന്നും അത് കൂട്ടായ്മയുടെയും സേവനത്തിന്റെയും സമയം കൂടിയാണെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഒക്ടോബർ മാസം 10 തീയതി അന്ത്യോക്കയിൽ നിന്നുള്ള ഗ്രീക്ക് മെൽക്കേറ്റ് മെത്രാൻ സിനഡ് അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്ക് സന്ദേശം നൽകുകയും ചെയ്തു. അന്ത്യോക്കയിലാണ് ക്രിസ്തുവിന്റെ അനുയായികളെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്ന ചരിത്രപരമായ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നും നമ്മുടെ ഇടയിൽ വസിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്നതിനു വേണ്ടിയാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. അപരനോടുള്ള കാരുണ്യപ്രവൃത്തികളിലാണ് ദൈവവിശ്വാസം വെളിപ്പെടേണ്ടതെന്നും വിശക്കുന്നവരുമായി ഭക്ഷണം പങ്കിടുവാനും വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും നൽകുവാനും കഷ്ടപ്പെടുന്നവരോടൊപ്പമായിരിക്കുവാനും പ്രത്യേകിച്ച് ഈ പ്രക്ഷുബ്ധമായ സമയത്ത് ആത്മാവിനാൽ പ്രേരിതരായി സഭ ഒരു ദീപസ്തംഭമാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിച്ചു. ഇവയ്ക്കെല്ലാം മാതൃകയാണ് അന്ത്യോക്കയിലെ സഭയെന്നതും പാപ്പ കൂട്ടിച്ചേർത്തു. മ്യൂസിയങ്ങൾ സ്മരണയുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും ഇടമാണ് പാപ്പ. ഒക്ടോബർ മാസം 10 തീയതി ലോകമെമ്പാടുമുള്ള വിവിധ മ്യൂസിയങ്ങളുടെ ഡയറക്ടർമാരുടെ സംഘത്തെ ലിയോ 14 പാപ്പ വത്തിക്കാനിൽ സ്വീകരിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ഓരോ മ്യൂസിയവും സ്മരണകളുടെയും സൗന്ദര്യത്തിന്റെയും ചരിത്രത്തിന്റെയും സ്ഥലമാണെന്നും അത് തലമുറകൾ തമ്മിലുള്ള കണ്ടുമുട്ടലിനെ പ്രോത്സാഹിപ്പിക്കുകയും സംസ്കാരത്തെയും മനുഷ്യ സർഗാത്മകതയെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി സഭയും കലാപരമായ മാനവുമായി ഒരു പ്രത്യേക ബന്ധം വളർത്തിയെടുക്കുകയും അതിനെ അധികമായി വിലമതിക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. വാസ്തവത്തിൽ കലയെന്നത് മനുഷ്യൻ സ്വന്തം ചാതുര്യം ഉപയോഗിച്ച് ദ്രവ്യത്തെ, അതായത് ദൈവത്തിന്റെ പ്രതിച്ഛായയിലും സാദൃശ്യത്തിലും വസിക്കുന്ന സൃഷ്ടിയെ രൂപാന്തരപ്പെടുത്തുന്ന മഹത്തായ ഒന്നാണെന്ന് പാപ്പ പറഞ്ഞു. കൂടിക്കാഴ്ചയുടെ പ്രമേയമായ ഭൗതികത്വം എന്നത് കലാസൃഷ്ടികളുടെ വസ്തുവും വ്യാഖ്യാനവും തമ്മിലുള്ള ബന്ധം പര്യവേക്ഷണം ചെയ്യുന്നതിന് മാത്രമല്ല പദാർത്ഥത്തിന്റെ പ്രത്യേക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഏവർക്കും പ്രചോദനം നൽകുന്നുവെന്നും പാപ്പ പറഞ്ഞു. വധശിക്ഷ തത്സമയ പ്രദർശനം നടത്തുന്നത് അംഗീകരിക്കാനാവില്ല കർദിനാൾ പിയത്രോ പരോളിൻ. 2009 ഫോർട്ട്ഹുഡ് വെടിവയ്പിൽ ശിക്ഷിക്കപ്പെട്ട മുൻ ആർമി മേജർ നിദാൽ ഹസ്സന്റെ വെടിയുതിർത്തുള്ള വധശിക്ഷ തത്സമയം പ്രദർശനം ചെയ്യുവാനുള്ള തീരുമാനത്തെക്കുറിച്ച് പരാമർശിക്കവേ മരണത്തെ ഇത്തരം രീതികളിൽ പ്രദർശിപ്പിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ പറഞ്ഞു. വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാനുമായി ബന്ധപ്പെട്ട് റോമിൽ സംഘടിപ്പിച്ച പരിപാടിക്കിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വ്യക്തി കുറ്റവാളിയാണെങ്കിൽ പോലും ശിക്ഷിക്കുവാൻ മറ്റു മാർഗങ്ങളുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വധശിക്ഷയോട് കത്തോലിക്ക സഭ പൂർണമായും എതിർത്തു നിൽക്കുന്നുവെന്നും അത് മനുഷ്യന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ദക്ഷിണാഫ്രിക്കൻ നിയമജ്ഞയും UN മുൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുമായ നവനേതം നവിപിള്ളയെ കർദിനാൾ അഭിനന്ദിച്ചു. സൗഹാർദ്ദത്തിലും പൊതുനന്മയിലും അധിഷ്ഠിതമാണ് വത്തിക്കാന്റെ നയതന്ത്ര പ്രവർത്തനങ്ങൾ ആർച്ച് ബിഷപ്പ് ഗല്ലഗർ. ഒക്ടോബർ മാസം 9 തീയതി പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടന്ന പാകിസ്ഥാൻ വത്തിക്കാൻ നയതന്ത്ര ബന്ധത്തിന്റെ 75 വാർഷികത്തോട് അനുബന്ധിച്ചു നടത്തിയ സമ്മേളനത്തിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുമുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലഗർ പ്രഭാഷണം നടത്തി. നാളിതുവരെ പാകിസ്ഥാൻ രാഷ്ട്രവുമായി വത്തിക്കാൻ പാലിച്ചുപോന്ന ബന്ധങ്ങളെയും പിന്തുണയെയും ആർച്ച് ബിഷപ്പ് സന്ദേശത്തിൽ പ്രത്യേകം പരാമർശിച്ചു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ഇഷാദ് ദാറിന്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ചെറുക്കപ്പെടണം യുനിസെഫ് സംഘടന. ഒക്ടോബർ മാസം 11 ആചരിക്കുന്ന അന്താരാഷ്ട്ര പെൺകുട്ടികളുടെ ദിനത്തിന് മുന്നോടിയായി പെൺകുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ യുനിസെഫ് സംഘടന വാർത്താക്കുറിപ്പിൽ പ്രസിദ്ധീകരിച്ചു. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളിൽ 5-ൽ 1 18 വയസ്സ് തികയുന്നതിനു മുൻപ് ബാലവിവാഹത്തിന് ഇരയാകുന്നുണ്ടെന്ന് യുനിസെഫ് വ്യക്തമാക്കി. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ സ്കൂളുകളിലും മറ്റു കേന്ദ്രങ്ങളിലും ബോധവൽക്കരണം നടത്തണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി കേൾക്കാം സുവിശേഷ പരിചയം.

അസീറോ മലബാർ സഭ ആരാധനക്രമം ഏലിയാസ് ലീവ മൂശക്കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:31-46 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

യേശുവിൽ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഏലിയാസ് ലിവമൂശ കാലത്തിന്റെ ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുരിശിന്റെ വിജയവും കർത്താവിന്റെ രണ്ടാമത്തെ

ശക്തിയുടെ ദിനത്തെക്കുറിച്ചും ആ ദിനത്തെ നേരിടുവാൻ നാം നടത്തേണ്ട ആത്മീയ ഒരുക്കങ്ങളെക്കുറിച്ചുമാണ്. ദൈവത്തിന്റെ ഭയജനകമായ സാന്നിധ്യവും അന്ത്യവിധിയും ഒരു വശത്തു നിൽക്കുമ്പോൾ മറുവശത്ത് അവിടുത്തെ അതിരറ്റ സ്നേഹവും കരുണയും നമ്മെ ദൈവരാജ്യത്തിന്റെ നിത്യപ്രകാശത്തിലേക്ക് ആർദ്രമായി ക്ഷണിക്കുന്നു. പുറപ്പാടിന്റെ പുസ്തകത്തിൽ സീനായ് മലയിൽ ദൈവം തന്റെ പ്രമാണം നൽകിയിട്ട് ജനത്തോട് പ്രഘോഷിക്കുവാൻ സമയം ജനം ഭയന്നുവിറയ്ക്കുന്ന കാഴ്ച നാം വായിക്കുന്നു. ഇടിമുഴക്കവും മിന്നലും കൊമ്പുവിളിയും പുകയുന്ന മലയും കണ്ട് ജനം ദൂരെ മാറി നിന്നു വിറച്ചു. ദൈവത്തിന്റെ പരിപൂർണ വിശുദ്ധിയും അവിടുത്തെ മഹത്വവും മനുഷ്യന്റെ പാപാവസ്ഥയ്ക്ക് മുൻപിൽ വലിയൊരു ഭയമുണർത്തുന്ന ഒന്നാണെന്നത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് മോശ ജനത്തോട് പറഞ്ഞത് അവരെ ധൈര്യപ്പെടുത്തുന്നു. ദൈവഭയം എന്നാൽ നമ്മെ തളർത്തുന്ന ഭീതിയല്ല, മറിച്ച് അത് നമ്മെ പാപത്തിൽ നിന്ന് അകറ്റുവാനും ദൈവത്തിന്റെ വിശ്വസ്തതയിലേക്ക് നമ്മെ അടുപ്പിക്കുവാനുമുള്ള വഴിദീപമാണ് എന്നത് മോശയുടെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. യൂദയായിലെ ജനങ്ങൾക്ക് നൽകപ്പെടുന്ന ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ജോയൽ പ്രവാചകൻ വഴി ദൈവം തരുന്ന സന്ദേശം. കർത്താവിന്റെ ദിനം വരുന്നു, അത് അടുത്തുവന്നിരിക്കുന്നു. അത് ഇരുളും അന്ധകാരവും നിറഞ്ഞ ദിനമാണ്. മേഘാവൃതവും മങ്ങിയതുമായ പ്രഭാതം പോലെ അത് പരക്കുന്നു. ആർക്കും തടഞ്ഞു നിർത്താനാവാത്ത വലിയൊരു സൈന്യത്തെപ്പോലെ ദൈവത്തിന്റെ വിധിദിനം കടന്നുവരുന്നു. ഈ പ്രവാചകവാക്യങ്ങൾ നമ്മെ ഭയത്തിലും അങ്കലാപ്പിലുമാഴ്ത്തുവാനല്ല നൽകിയിരിക്കുന്നത്, മറിച്ച് നമ്മുടെ ലൗകിക സുഖലോലുപതയിൽ നിന്നും ആത്മീയ ഉറക്കത്തിൽ നിന്നും നമ്മെ ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്. കർത്താവിന്റെ ദിനം വിചാരണയുടെ ദിനമാണെങ്കിലും അനുതാപമുള്ള ഹൃദയങ്ങൾക്ക് അത് രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ദിനമായി മാറുന്നുവെന്ന് രണ്ടാം വായന നമുക്ക് പറഞ്ഞുതരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ അന്ത്യവിധിയുടെ മനോഹരവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമായ ചിത്രം നമുക്ക് മുൻപിൽ വ്യക്തമായി തുറന്നുതരുന്നു. മനുഷ്യപുത്രൻ തന്റെ സർവമഹത്വത്തോടും കൂടെ വന്ന് സ്വർഗീയ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എല്ലാ ജനതകളും അവിടുത്തെ മുൻപിൽ ഒരുമിച്ചു കൂട്ടപ്പെടും. ഒരു നല്ല ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നും വേർതിരിക്കുന്നതുപോലെ അവിടുന്ന് മനുഷ്യരെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തുമായി തരംതിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, വിധി നിശ്ചയിക്കപ്പെടുന്നത് നാം പ്രഘോഷിച്ച സിദ്ധാന്തങ്ങളുടെയോ അറിവിന്റെയോ അടിസ്ഥാനത്തിലല്ല, മറിച്ച് നാം അനുദിന ജീവിതത്തിൽ പ്രകടമാക്കിയ എളിയ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് എന്നതാണ്. അന്ത്യവിധിയുടെ മാനദണ്ഡം വളരെ ലളിതവും എന്നാൽ അതീവ ഗൗരവമുള്ളതുമാണ്. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ദാഹിച്ചു, കുടിക്കാൻ തന്നു. അന്യനായിരുന്നു, എന്നെ വീട്ടിൽ സ്വീകരിച്ചു. നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. കാരാഗ്രഹത്തിലായിരുന്നു, എന്റെ അടുക്കൽ വന്നു. അന്ത്യവിധിയുടെ നാളിൽ രാജാവ് അരുളിച്ചെയ്യുന്ന ഈ വാക്കുകൾ അവിടുത്തെ ദാസന്മാരെ ആശ്ചര്യപ്പെടുത്തും. എന്നാൽ എളിയവരിൽ എളിയവനായ ഒരു സഹോദരന് നാം ചെയ്തുകൊടുത്ത സഹായമെല്ലാം ക്രിസ്തുവിന് തന്നെയാണ് ചെയ്തുകൊടുത്തത്. നമ്മുടെ നിത്യരക്ഷയും വിധിദിനത്തിലെ വിധിയും നാം മറ്റുള്ളവരോട് പ്രകടമാക്കുന്ന ദൈവീക സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എന്നാൽ ഈ ഭയപ്പെടുത്തുന്ന വിധിദിനത്തെ എങ്ങനെയാണ് നാം പ്രത്യാശയോടെയും ധൈര്യത്തോടെയും നേരിടേണ്ടത്? ഹെബ്രായർക്കെഴുതിയ ലേഖനം ഇതിന് മനോഹരവും വ്യക്തവുമായ ഉത്തരം നൽകുന്നു. ഈശോ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അവിടുത്തെ വിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ പ്രവേശിക്കുവാൻ നമുക്ക് വഴി തുറക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മെ നിരാശപ്പെടുത്താത്ത പ്രത്യാശയോടെ ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ നമുക്ക് ദൈവത്തോടും അവിടുത്തെ അൾത്താരയോടും അടുക്കാം. ഭയമല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണമായ വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയുമാണ് അന്ത്യദിനത്തെ നേരിടുവാൻ നമ്മെ ഒരുക്കേണ്ടത്. കർത്താവിന്റെ ദിനം അടുത്തുവരുന്നതനുസരിച്ച് നാം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം എന്ന് ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ തനിച്ചല്ല ഈ ആത്മീയ യാത്ര നടത്തുന്നത്. സഭയെന്ന വിശുദ്ധ കൂട്ടായ്മയിൽ നാം അന്യോന്യം സ്നേഹത്തിലും സൽപ്രവർത്തികളിലും വളരുവാൻ പരസ്പരം പ്രചോദനമാകണം. പരസ്പരം കുറ്റപ്പെടുത്തുവാനോ കുറവുകൾ കണ്ട് വിധിക്കുവാനോ അല്ല, മറിച്ച് ക്രിസ്തുവിന്റെ അഗാധമായ സ്നേഹത്തിൽ ഒന്നുചേർന്ന് ദൈവരാജ്യത്തിനായി ഒരുങ്ങുവാൻ വേണ്ടിയിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. സഭാകൂട്ടായ്മകളിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നത് ഉപേക്ഷിക്കാതെ ദിനം പ്രതി അന്യോന്യം സാന്ത്വനമേകുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് പരസ്പരം താങ്ങി നിർത്തുന്ന ഒരുക്കം ആവശ്യമാണ്. ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും നമ്മുടെ ചുറ്റുമുള്ള
സഹോദരങ്ങളുമായുള്ള ബന്ധവും വേർപെടുത്താൻ

അവാത്തവിധം കൂട്ടിയിണക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ കുരിശിൽ നാം കണ്ടെത്തുന്ന സത്യവും. നാം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സഹോദരങ്ങളോടുള്ള കാരുണ്യത്തിലൂടെയും സഹനത്തിലൂടെയും തെളിയിക്കപ്പെടേണ്ടതാണ്. അതുപോലെ നമ്മുടെ സഭാകൂട്ടായ്മകളിലും കുടുംബങ്ങളിലും നാം പരസ്പരം പ്രാർത്ഥിച്ചും ഒരുമിച്ച് പ്രത്യാശയോടെ വർത്തിച്ചും അന്ത്യദിനത്തിനായി കൂട്ടായ്മയിൽ ഒരുങ്ങേണ്ടതുണ്ട്. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ സ്വീകരണവുമാണ് ഈ പരസ്പര ആത്മീയ ഒരുക്കത്തിന്റെ ഏറ്റവും വറ്റാത്ത ഉറവ. അൾത്താരയ്ക്കു ചുറ്റും നാം ദിവ്യബലിയിൽ ഒന്നിക്കുമ്പോൾ ക്രിസ്തു തന്റെ തിരുശരീരവും തിരുരക്തവും നൽകി നമ്മെ മുഴുവൻ അവിടുത്തെ ഏക ശരീരമാക്കി മാറ്റുന്നു. ഈ ദിവ്യകാരുണ്യ അനുഭവത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ശക്തി ഉൾക്കൊണ്ടുകൊണ്ടുവേണം നാം ഈ ലോകത്തിലെ ക്ലേശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. വിധിദിനത്തിൽ ക്രിസ്തുവിന്റെ മാഹാത്മ്യത്തിനു മുൻപിൽ നാം ഒറ്റയ്ക്കായ വ്യക്തികളായല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്താൽ ഒരുമിച്ച് ചേർക്കപ്പെട്ട ഒരു ദൈവജനമായിട്ടാണ് വിശ്വസ്തയോടെ നിലനിൽക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ നാം പരിശീലിക്കണം. തെരുവിൽ കാണുന്ന പാവപ്പെട്ടവരോടും അനാഥരോടും വീട്ടിലും ജോലിസ്ഥലത്തും നമ്മെ സങ്കടപ്പെടുത്തുകയോ അസ്വസ്ഥരാക്കുകയോ ചെയ്യുന്നവരോടും ദൈവീക കാരുണ്യത്തോടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന മാപ്പും ചെറിയ സഹായങ്ങളും പ്രോത്സാഹന വാക്കുകളുമാണ് കർത്താവിന്റെ ദിനത്തിൽ നമുക്ക് നിത്യജീവന്റെ വാതിൽ തുറന്നു തരുന്ന നിക്ഷേപങ്ങൾ. നമ്മുടെ ഹൃദയങ്ങളിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാതെ കാരുണ്യത്തിന്റെ വിത്തുകൾ വിതയ്ക്കുവാൻ നാം പരിശ്രമിക്കണം. കർത്താവിന്റെ വിധിദിനം പെട്ടെന്ന് കടന്നുവരുമ്പോൾ കൈകളിൽ ശൂന്യതയോടെയല്ല, മറിച്ച് സ്നേഹത്തിന്റെ അനവധി നല്ല ഫലങ്ങളോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. സഭയിലെ ഓരോ അംഗവും മറ്റൊരാളെ ദൈവരാജ്യത്തിലേക്ക് കൂടെ കൂട്ടുവാനുള്ള ആത്മീയ പങ്കാളിയാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും സമൂഹങ്ങളും ദൈവരാജ്യത്തിന്റെ പ്രതിഫലനങ്ങളായി മാറും. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ ദിനം വരുന്നത് നമ്മെ ശിക്ഷിക്കുവാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് അവിടുത്തെ മക്കളായി നമ്മെ നിത്യമഹത്വത്തിലേക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആകയാൽ പാപത്തിന്റെയും ലോകത്തിന്റെയും ഇരുളിൽ നിന്നും അകന്ന് ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ പ്രത്യാശയോടെ നടക്കുവാൻ നമുക്കിന്ന് പ്രതിജ്ഞയെടുക്കാം. അനാഥരുടെയും ദരിദ്രരുടെയും വേദനിക്കുന്നവരുടെയും മുഖങ്ങളിൽ ജീവനുള്ള ക്രിസ്തുവിനെ ദർശിക്കുവാനും പരസ്പരം സ്നേഹത്തിൽ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഏവരും യോഗ്യരാകുവാനും കർത്താവ് നമ്മെ അവിടുത്തെ കൃപയാൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ജോയി ജോൺ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം വിൽസൺ പിറവം.